ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ വായിച്ചൊരു കോട്ടാണ്. ചിലർ പറയുന്നത് ജീവിതം 40 തുടങ്ങുന്നു, മറ്റൊരാൾ പറയുന്നത് 50. അസംബന്ധം, മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആകുലത അവസാനിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് ജീവിതം ആരംഭിക്കുന്നത് കേട്ടോ. സോ ആ ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതം 40s, 50s, 60s, 20s, 30s ഒന്നുമല്ല. നമ്മൾ എപ്പോഴാണ് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM, 90 FM. Catering, yeah. Go to Buna.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ജി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളുടെയൊക്കെ ജീവിതം എന്താണെന്ന് വെച്ചാണ്ടല്ലോ, ഒരു സൈക്കിൾ പോലെയാണല്ലേ. നമ്മൾ ജനിക്കുന്നു, നമ്മൾ പഠിക്കാൻ പോകുന്നു, മറ്റൊരാൾ ചോദിക്കുന്നു എത്രയുണ്ട് കുട്ടിക്ക് മാർക്കസോ, ആൾക്കാർ ചോദിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നല്ലതാവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രായം കഴിയുമ്പോൾ കല്യാണം ആയില്ലേ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കല്യാണം കഴിക്കുന്നു, കുട്ടികളായില്ലേ എന്നൊരു ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുട്ടികളാവുന്നു. അങ്ങനെ ഒരുപാട് മറ്റുള്ളവരുടെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലേ. പക്ഷേ നമ്മുടെ ലൈഫ് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാണ്ടല്ലോ, മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്ന ആകുലത വിട്ടിട്ടുണ്ടല്ലോ, നമ്മളുടെ ലൈഫിനെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുമ്പോഴാണ് കേട്ടോ. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നേ. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടു കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ഓണം തീങ്ങ എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, കാതറിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ? കാതറിൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാതറിൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വിഭയ്ക്ക് വേണ്ടിയാണ്. വിഭയുടെ ബേർഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വിഭ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബേർഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷെ മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാവുളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ചായ വേണം, ചായക്ക് പാൽ വേണം, പാലില്ലെങ്കിൽ പിന്നെ നമ്മുടെ മലയാളിയുടെ മോർണിംഗ് തന്നെ ഒരു മിസ്സിംഗ് പീസ് അല്ലേ. പക്ഷേ ആ ഒരു ഗ്ലാസ് പാലിന്റെ പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ എത്രത്തോളം ഓർക്കുന്നുണ്ട്. ഇന്നലെ കണ്ണിലുടക്കിയ ഒരു വാർത്തയുണ്ട്, കൊഴിയുന്ന കർഷകർ. കേരളത്തിൽ പാലിന്റെ ആവശ്യകതയും ഉൽപാദനവും പ്രധാനപ്പെട്ടതായിരിക്കുമ്പോഴും ക്ഷീരമേഖലയിൽ നിന്ന് കർഷകർ പതിയെ പിന്മാറാനായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കാരണം അന്വേഷിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാലി തീറ്റയുടെ വില, പരിപാലന ചെലവ്, തൊഴിലാളികളുടെ ചെലവ്, കണക്കുകൾ കൂട്ടിക്കൂട്ടി നോക്കുമ്പോൾ കർഷകന്റെ കയ്യിൽ ബാക്കി വരുന്നത് എത്രയാണെന്നതാണ് ചോദ്യം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഒരു ഗ്ലാസ് പാൽ എത്തുമ്പോൾ അതിന് പിന്നിൽ ആ അധ്വാനം കൂടി നമ്മൾ ഓർക്കണം. കാരണം പാൽ മാത്രം വാങ്ങിയാൽ പോരാ, ആ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യനെയും നിലനിർത്തണം. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചേരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമീറയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഒരു ലിറ്റർ പാലിന് നമ്മൾ കൊടുക്കുന്ന വില കണ്ടിട്ടുണ്ടോ? അയ്യോ, പാലിന് ഇത്ര വിലയോ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ ഒരു ലിറ്റർ പാൽ കിട്ടാൻ കർഷകൻ ചെലവാക്കുന്ന കണക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പശുവിനെ നോക്കണം, തീറ്റ കൊടുക്കണം, ചികിത്സ വേണം, തൊഴുത്ത് വൃത്തിയാക്കണം, രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പാൽ കറക്കണം. അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് പാൽ വാങ്ങി വീട്ടിലെത്തുമ്പോൾ കർഷകന്റെ ജോലി അവിടെ തുടങ്ങുന്നതല്ല, അതിന് വളരെ മുന്നേ തുടങ്ങിയതാണ്. ഇപ്പോൾ കർഷകർ ഈ മേഖലയിൽ നിന്ന് പിന്മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട സമയമാണോ? കർഷകൻ ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി ഉണ്ടാകൂ, കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം നമ്മുടെ മേശയിലെത്തൂ. അപ്പോൾ അടുത്ത തവണ ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ അതിന്റെ വില മാത്രം നോക്കാതെ അതിന് പിന്നിലെ അധ്വാനവും ഒന്ന് ഓർക്കണം. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹാപ്പി.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ ക്വാളിറ്റി നോക്കും, പ്രൈസ് നോക്കും, ബ്രാൻഡ് നോക്കും. പക്ഷേ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ജീവിതം നമ്മൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ക്ഷീര കർഷകന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പുലർച്ചെ അലാം അടിക്കുന്നതിന് മുൻപേ ജോലി തുടങ്ങുന്നവർ, മഴയായാലും വെയിലായാലും പശുക്കളെ നോക്കുന്നവർ, അവധിയില്ല, സൺഡേ ഇല്ല. പക്ഷേ ഈ അധ്വാനത്തിന് അർഹമായിട്ടുള്ള വരുമാനം കിട്ടുന്നുണ്ടോ എന്നതാണ് വലിയ ചോദ്യം കേട്ടോ. വാർത്തയിൽ പറയുന്നത് ക്ഷീര മേഖലയിൽ നിന്ന് കർഷകർ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ്. കർഷകർ കുറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് നമ്മുടെ അടുക്കളയിലും എത്തും. അതുകൊണ്ട് കർഷകരെ കുറിച്ച് സംസാരിക്കേണ്ടത് ഒരു വാർത്ത വരുമ്പോൾ മാത്രമായിരിക്കരുത് കേട്ടോ. നമ്മുടെ ഭക്ഷണത്തിന്റെ പിന്നിൽ നിൽക്കുന്ന കൈകളെ റെസ്പെക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കഴിയണം. അങ്ങനെ ഒരു തോട്ടോടുകൂടി കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് My Radio 90.fm ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമിറയും ഇവിടെ പ്രസന്റ് ആണ്. പശുവിന് തീറ്റ വേണം, വെള്ളം വേണം, മരുന്ന് വേണം, നല്ല പരിചരണം വേണം, ഇതൊക്കെ കൊടുക്കാൻ കർഷകന് പണം വേണം. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാൽക്കുലേഷൻ ഉണ്ട്. പശുവിന്റെ ചെലവ് കൂടുമ്പോൾ കർഷകന്റെ വരുമാനം അത്ര വേഗത്തിൽ കൂടുന്നുണ്ടോ? ഇതാണ് ക്ഷീരമേഖല നേരിടുന്ന വലിയ ചോദ്യങ്ങളിൽ ഒന്ന്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ പശുവിനെ വളർത്തിയാൽ പാൽ കിട്ടും, പാൽ വിറ്റാൽ പണം കിട്ടും, അത്ര സിമ്പിളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ റിയാലിറ്റി അത്ര സിമ്പിൾ അല്ലാട്ടോ. തീറ്റയുടെ വില, ചികിത്സ, പരിപാലനം, മനുഷ്യാധ്വാനം, ഓരോന്നിനും ചെലവുണ്ട്. അതുകൊണ്ടാണ് പല കർഷകരും ഈ മേഖലയിൽ തുടരണോ എന്ന് ചിന്തിക്കുന്നത്. ഒരു മേഖലയെ നിലനിർത്തണമെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യനും നിലനിൽക്കണം, അല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ പാലുണ്ടാകും. പക്ഷേ അതിന് പിന്നിലെ കർഷകനുണ്ടാകുമോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറാം.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്നസ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയും ഇവിടെ പ്രസന്റ് ആണ്. രാവിലെ മിൽക്ക് പാക്കറ്റ് എടുത്ത് കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിലെ പാല് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ അതിനുള്ളിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഒരു കർഷകന്റെ പുലർച്ച, ഒരു പശുവിന്റെ പരിപാലനം, കാലിത്തീറ്റയുടെ ചെലവ്, വെറ്റിനറി കെയർ, ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന അധ്വാനം, ഇതെല്ലാം കഴിഞ്ഞാണ് ആ പാൽ നമ്മുടെ കിച്ചണിലേക്ക് എത്തുന്നത്. ഇന്ന് എന്റെ കണ്ണിലുടക്കിയ കുഴിയുന്ന കർഷകൻ എന്ന വാർത്ത അതുകൊണ്ട് തന്നെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒന്നാട്ടോ. കാരണം കർഷകർ ഈ മേഖലയിൽ നിന്ന് മാറിപ്പോയാൽ അതിന്റെ പ്രതിഫലനം കർഷകന്റെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, നമ്മുടെ ഭക്ഷണശീലങ്ങളിലും വിപണിയിലും വിലയിലും എല്ലായിടത്തും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ മിൽക്ക് പാക്കറ്റ് തുറക്കുമ്പോൾ ഒരു സെക്കൻഡ് ഈ പാൽ എന്റെ വീട്ടിലെത്തിക്കാൻ ആരൊക്കെയാണ് അധ്വാനിച്ചത് എന്നൊന്ന് ചിന്തിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു മാറ്റം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷമിറയാണ്. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ഫാർമർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു പ്രൊഫഷൻ എന്നാണ് തോന്നുന്നത്. പക്ഷേ സത്യത്തിൽ കർഷകൻ എന്നത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയുടെ ബാക്ക് ബോൺ ആണ്. ഇന്ന് ക്ഷീര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്റെ കണ്ണിലുടക്കിയ വാർത്ത നമ്മൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഒരു വശത്ത് പാലിന്റെ ആവശ്യകത, മറുവശത്ത് ഈ മേഖലയിൽ തുടരാൻ കർഷകൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ഗ്യാപ്പ് എങ്ങനെ കുറയ്ക്കാം എന്നത് കർഷകന്റെയും സർക്കാരിന്റെയും മാത്രം ഉത്തരവാദിത്തമല്ല, കസ്റ്റമറായ നമ്മളും അതിന്റെ ഭാഗമാണ് കേട്ടോ. കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയുന്നിടത്ത് വാങ്ങുക, നാട്ടിലെ ഡയറി പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുക, കർഷകരുടെ അധ്വാനത്തിന് വാല്യൂ കൊടുക്കുക. ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ ഒരുപാട് ചെറിയ സപ്പോർട്ടുകൾ ചേർന്നാണ് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത്. നമ്മുടെ ഭക്ഷണത്തിന്റെ പിന്നിലെ മനുഷ്യരെ മറക്കാതിരിക്കുക, അതാണ് ഇന്നത്തെ ഒരു ചെറിയ റിമൈൻഡർ. ഞാൻ ആർഷി മിറ ആൻഡ് ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
5: അതെങ്ങനെ?
4: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
6: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
7: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
8: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: തവണയും കേട്ട് നടക്കും. അത് അച്ചട്ട
1: ദാസറേ, തീരുമാനി തങ്ങളെ തീരുമാനം ഇതായിരിക്കും. ആ തീരുമാനത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല ദാസറേ. ആ എന്ത് വന്നാലും സഖ്യ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്.

0: സിംഗ് ചേട്ടാ.
1: അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പൊ ഷോ വൈൻഡ് അപ്പ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റിന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പോൾ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
5: സിനിമ ആ സിൻഡ് വാട്ടർ എന്തൊക്കെ

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ യെസ് നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് എന്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ കൺഫർമേഷൻ നോക്കി നിൽക്കാതെ നമ്മുടെ ലൈഫ് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചിലർ പറയുന്നത് ജീവിതം 40 തുടങ്ങുന്നു, മറ്റൊരാൾ പറയുന്നത് 50. പക്ഷേ അസംബന്ധമാണ് അതൊക്കെ. കാര്യം എന്താന്ന് വെച്ചാണ്ടല്ലോ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആകുലത അവസാനിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങുന്നത്. സോ അങ്ങനെ നമ്മുടെ ജീവിതം ഒന്ന് അടിപൊളിയാക്കാൻ ഫ്ലറിഷ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സോ മറ്റുള്ളവരുടെ കൺഫർമേഷന് കാത്തു നിൽക്കാതെ കേട്ടോ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hi, hello, very, very, very good morning. It's me, RJ Anjali, with your favorite show, Magic Logic, only on my radio 90 FM. Ketarinju kootukudam. Do not think of today's failure, but of the success that may come tomorrow. ഇന്നത്തെ തോൽവിയെ കുറിച്ചിട്ട് ആരും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പകരം എന്ത് വേണം, നാളെ വരാനിരിക്കുന്ന വിജയത്തെ കുറിച്ചിട്ട് ചിന്തിക്കുക. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ. ഹെലൻ കെല്ലർ നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു പേരാണത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേയധികം കേട്ടിട്ടുണ്ടല്ലേ ആളെക്കുറിച്ച്. കാഴ്ചശക്തി ഇല്ലാതെ, കേൾവിശക്തി ഇല്ലാതെ തന്നെ തൻ്റെ മിറാക്കിൾ ലൈഫ് വെച്ചിട്ട് ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്റർ, ഒരു ബിഗ് റോൾ മോഡൽ തന്നെ പറയാം. ആളുടെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു തോട്ടാണ് കേട്ടോ ഇത്. ചത്ത കുട്ടിയുടെ ജാതകം നമ്മൾ വായിക്കരുത് എന്ന് പറയില്ലേ, അത് തന്നെയാണ് വളരെ സാഹിത്യപരമായിട്ട് നമുക്ക് ഹെലൻ കില്ലർ പറഞ്ഞു തരുന്നത്. എന്തായാലും നാളെ വരാൻ പോകുന്ന വിജയത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കുറച്ച് നല്ല പാട്ടുകളിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
3: Once again, a very warm good morning and welcome back to the show Magic Logic. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി അഞ്ജലിയാണ് കേട്ടോ കൂടിയുള്ളത് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. അപ്പോഴേ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് തോൽവിയുടെ കാര്യമാണല്ലേ. തോൽവി എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നമുക്ക് പറയാറുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ് എന്നറിയോ? തോൽക്കുമ്പോഴാണ് ജയിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യണം, എത്ര മാത്രം നമ്മൾ പരിശ്രമിക്കണം, എങ്ങനെയൊക്കെ പരിശ്രമിക്കണം, ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാനായിട്ട്, എങ്ങനെയൊക്കെ എത്തും നമ്മൾ എന്നൊക്കെയുള്ള തിരിച്ചറിവ് സാധിക്കുള്ളൂ, തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ തോൽവിയും ഓരോ പുതിയ പാഠങ്ങളാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സക്സസ് കൈവരിക്കാനായിട്ടും സാധിക്കുകയും ചെയ്യും. കൂടുതൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ ഈ തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തോൽവിയെക്കുറിച്ച് ആലോചിക്കാതെ പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
4: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM, 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to the show Magic Logic. It's me, RJ Anjali. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള നമ്മളെ പോലെയുള്ളവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? ഓരോരോ വയസ്സ് ചെല്ലുന്തോറും സ്കിന്നിലൊക്കെ ചുളിവുകൾ ഇങ്ങനെ മാറി മാറി വരികയാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ വരുന്ന റിങ്കിൾസ്. ഇപ്പോൾ ചുളിവുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ മാറ്റാനായിട്ട്, നമ്മുടെ സ്കിന്നിനെയൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ട്രീറ്റ്മെൻറ്റ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഈ സൗന്ദര്യ സംരക്ഷണ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് എന്നുള്ളതല്ലേ, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. എന്താണ് സംഭവം, എങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ അറിയാം. പക്ഷേ വഴിയേ തന്നെ പറഞ്ഞുതരാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മൈ റേഡിയോ 90 FM മാജിക് ലോജിക്കിൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് ഉള്ളത്. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ടൈപ്പാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ റിങ്കിൾസിനെയൊക്കെ കുറച്ചിട്ട് സ്കിന്നിലെ മൈന്യൂട്ട് ആയിട്ടുള്ള ലൈൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പ്യൂരിഫൈഡ് ഫോമിലുള്ള ബോട്ടിലിനും ടോക്സിൻ ആണ് ഇവിടെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ടെമ്പററിയാണ് കേട്ടോ. നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു പ്ലാനോട് കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്താലാണ് നല്ലൊരു എഫക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ഫേഷ്യൽ മസിൽസിനെയൊക്കെ റിലാക്സ് ആക്കിയിട്ട് സ്മൂത്തും യങ്ങും ആയിട്ടുള്ള സ്കിൻ അപ്പിയറൻസ് നമുക്ക് കിട്ടാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM.

വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി അഞ്ജലിയാണിട്ടുള്ളത്. ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞല്ലേ ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാനിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന ഷെഡ്യൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി പോലത്തെ സർജിക്കൽ പ്രൊസീജറും കാര്യങ്ങളും ഒന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പമാണ്. അനസ്തേഷ്യ പോലെയുള്ള പ്രിക്വേഷൻസും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. പുതിയ റിങ്കിൾസിൻ്റെ ഫോർമേഷനെയും ഇത് തടയുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണോ, റിസൾട്ട്സ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുമോ, നമ്മുടെ കൈൻഡ് ഓഫ് സ്കിന്നിന് ഇത് എത്രമാത്രം യോജിച്ച് പോകുന്നതാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിനിറങ്ങിത്തിരിക്കാനെന്ന് മാത്രം. സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇല്ലാണ്ട് തന്നെ ചെയ്യുന്ന കാരണം നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് ഇത് യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല. പെട്ടെന്ന് തന്നെ ഫ്യൂ ഡേയ്സിൽ തന്നെ വളരെ വലിയൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. സംഭവം എന്തായാലും അടിപൊളിയാണല്ലേ. നമുക്ക് എന്തായാലും നമ്മുടെ പാട്ടുകളവിടെ വെയിറ്റിംഗ് ആണ്, കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഫേവറേറ്റ് ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങ എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
2: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹലോ, പാട്ടൊക്കെ കേട്ടിട്ട് ഉഷാറായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണല്ലേ. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഏതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനും വലിയ രീതിയിൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ബോട്ടോക്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസിൽ വലിയ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ചിലർക്ക് ചെയ്ത ഉടനെ തന്നെ ഇഞ്ചെക്റ്റഡ് ആയിട്ടുള്ള ആ പോർഷനിൽ ചെറിയ സ്വെല്ലിങ്ങും ചുവപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ഏക്ക് ഒക്കെ എഫക്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രമാണ് എഫക്റ്റ് ചെയ്യാറുള്ളത്, ഉണ്ടാവാറുള്ളത്. പിന്നെ പലരുടെയും സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് പലതരത്തിലാണല്ലേ. വളരെ റെയർ ആയിട്ട് ഈ മസിൽ വീക്ക്നെസ് ഒക്കെ ചിലരിൽ നമ്മൾ കാണാറുണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. ബ്രീത്തിങ് ഇഷ്യൂസ്, സ്വെലിങ് ഡിഫിക്കൽട്ടീസ്, അതുപോലെ ഇഞ്ചെക്ട് ചെയ്ത സൈറ്റിൽ അതല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ടോക്സിക് കണ്ടന്റ് സ്പ്രെഡ് ആവാനുള്ള ചാൻസും കൂടിയുള്ള കാരണം കുറച്ച് അപകടം നിറഞ്ഞതാണ്. എന്നാൽ നമുക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് വേറൊരു വിരോധവും ഇല്ല കേട്ടോ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
5: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
6: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
7: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് തന്നെ ചെയ്യണട്ടോ. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. വെൽക്കം ബാക്ക് ടു ദ ഷോ. സ്കിന്ന് നമ്മുടെ സ്വന്തമാണ്, വേറെ ആരും അതിന് വേണ്ടിയിട്ട് പങ്കുവെക്കാനായിട്ട് വരില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യിച്ചാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല, ബോട്ടലിനും അല്ലെങ്കിൽ പശുവിൻ്റെ പാലിനൊക്കെ അലർജിക്ക് ആയിട്ടുള്ളവർ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കേ വേണ്ട കേട്ടോ. വീണ്ടും പറയാണ്, ഇതൊരു ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ്, ടെമ്പററി സൊല്യൂഷനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുക. എന്തായാലും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം ഒരു ഐഡിയ ഒക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആവശ്യമുള്ളവർ ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബോട്ടോക്സ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി ഏജിങ്ങിന് ഒന്ന് രണ്ട് ഹോം റെമഡീസും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരട്ടെ. ദിസ് ഇസ് ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പേ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നല്ലപോലെ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നെക്കിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആവുകയും ചെയ്യും, റിങ്കിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറയും ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ അരിപ്പൊടി പാൽ തേൻ മിക്സ് ആക്കിയിട്ട് ഒരു ഫേസ് പാക്ക് അങ്ങോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ഏജിങ്ങിന് സൂപ്പർ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊന്നുമല്ലാന്നുണ്ടെങ്കിലും ധാരാളം വെള്ളം കുടിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടും. ത്രേ എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമെന്നേ. പുറമേക്ക് പറഞ്ഞില്ലാന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും സ്വല്പം ഏജിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺഷ്യസ് ആണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കുക. തിരിച്ചു വരാം. നമ്മുടെ പാട്ടുകളൊക്കെ അവിടെ പാട്ടുപെട്ടിയിൽ വെയിറ്റിംഗ് ആണ്. അതൊക്കെ തുറന്ന് കുറച്ച് പാട്ടൊക്കെ പുറത്തേക്ക് എടുക്കണ്ടേ. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

ആണല്ലേ, വേറൊന്നും കണ്ടല്ലേ, കറുപ്പിന് അത്രമാത്രം ഒരു ആകർഷണീയതയുണ്ട്. കറുപ്പ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ സാരി ആവട്ടെ, ചുരിദാറാവട്ടെ, ടോപ്പുകളാവട്ടെ, പട്ടുപാവാടയാവട്ടെ, എന്തിനായാലും കറുപ്പിനൊരു പ്രത്യേക അട്രാക്ഷനാണ് അല്ലേ. നമ്മളെല്ലാവരും ഇതന്നെയാണ്. കാരണം എന്താണെന്നറിയോ, കറുപ്പിന് നമ്മൾ ആരിട്ടാലും, ഏത് ടൈപ്പുള്ള സ്കിന്നുള്ളവരിട്ടാലും, കളറ് കുറഞ്ഞവരായാലും കളറുള്ളവരായാലും, എല്ലാവർക്കും ഒരുപോലെ യോജിച്ചു പോകുന്ന ഒരു നിറം തന്നെയാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്. നല്ല ത്രെഡ് വർക്കുള്ള കറുപ്പ് സാരിയും കൂടെ നല്ല മെറ്റാലിക് കളറിലുള്ള ഓർണമെൻറ്റ്സും ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലുക്ക് തന്നെയാണല്ലേ. വളരെ സൗന്ദര്യമില്ലാത്തവരാണെങ്കിലും, ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് കാണുകയല്ല, എന്നാലും പറയുകയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാണ് കേട്ടോ. എന്തായാലും ബാഹ്യ സൗന്ദര്യം കുറവുള്ളവരാണ് എന്നുണ്ടെങ്കിലും ബ്ലാക്ക് കളറിൽ വരുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് അല്ലേ. എന്തായാലും ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. ബ്ലാക്ക് നമ്മുടെ കയ്യിൽ എല്ലാവരിലും കുറേ ഉള്ളതാണ്. എന്നാലും ബ്ലാക്കിനൊരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. എന്തായാലും അമ്മയുടെ അടുത്ത് നിന്നൊക്കെ എപ്പോഴും ചീത്ത കേട്ടാലും ബ്ലാക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത്, കോമൺ കളറായിട്ട് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതും. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
2: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: Welcome back. A very, very, very good afternoon. It's me, RJ Anjali, with your favorite show, Magic Logic, only on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ. അതുപോലെ തന്നെ ജയിക്കണം, മുന്നേറണം എന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവാനായിട്ടും അതിൻ്റെയൊക്കെ തീവ്രത കൂട്ടാനായിട്ടും ഓരോ തോൽവിക്കും സാധിക്കണം. അങ്ങനെ മുന്നേറുമ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞ പോലെ പഴയ ഓർമ്മകളെയും അതുപോലെ തന്നെ ഡിസ്കറേജിംഗ് ആയിട്ടുള്ള ചിന്തകളെ അല്ലെങ്കിൽ വാക്കുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി ആവാറായിട്ടുണ്ട്. സോ നമ്മുടെ ഷോ ഇന്നിവിടെ അവസാനിക്കേണ്ട സമയമായി. സിനിമാ ലോകത്തെ പുതിയ പുത്തൻ വിശേഷങ്ങളുമായിട്ട് ഗോസിപ്സൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ നമ്മുടെ ആർ ജെ നീരജ ജാനകി വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ ഹോട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ ഇപ്പം ഇടിച്ച് കയറി വരും. എന്തായാലും അപ്പോഴേക്കും കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് എന്തായാലും നാളെ അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. വീണ്ടും കേട്ടുമുട്ടാം നാളെ എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ തീരാറ്റ് ഷാനകി ഇതവിടെ എത്തിയിട്ടുണ്ട്. കൃതിയ സമയത്ത് തന്നെ ഏതൊക്കെയാണ് പരിപാടീസ്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? എനിക്ക് തോന്നുന്നു മിക്കയിടത്തും ഇന്നായിരിക്കും മോഡൽ സെലിബ്രേഷൻ. ഒരുപാട് പേര് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പോണ കണ്ട്, ഉറങ്ങി സുന്ദരി കുട്ടികളും സുന്ദര കുട്ടന്മാരൊക്കെ ആയിട്ട് പോണ കണ്ടിട്ടുണ്ടായിരുന്നു. മിക്കയിടത്തും ഇന്നായിരിക്കുമല്ലോ ആ ഒരു സെലിബ്രേഷൻ. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ മോഡിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു സമയമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിലെ രസമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും ആ ഒരു പായസം. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് പായസം കുടിക്കാനായിട്ടാണ്. ലാസ്റ്റ് ഈ പായസം കുടിക്കാനായിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ മോനെ, മത്തായറികൾ ഒരു സിപ്പ് കുടിക്കുമ്പോൾ നമുക്ക് മതിയാകും. പിന്നെ വൈകുന്നേരം ചായക്ക് പകരം നമ്മൾ ആ ഒരു പായസമായിരിക്കും എടുക്കുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയുമ്പോൾ പലർക്കും റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പൊടി പൂരമാക്കാനായിട്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ തീരാറ്റ് ചുരക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.
3: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അടക്കിയാണ്. ഞാൻ ആലോചിക്കായിരുന്നു, സംടൈംസ് നമ്മൾ നമ്മളെ തന്നെ വെറുതെ കുറ്റപ്പെടുത്താറുണ്ടല്ലേ. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും തോന്നാറില്ലേ, അവരുടെ ജീവിതം എത്ര പെർഫെക്റ്റ് ആണ്, അവരെ നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടാണ്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണല്ലേ. അവരുടെ സന്തോഷം മാത്രം കണ്ടിട്ട് നമ്മുടെ സ്ട്രഗിൾസിനോട് അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജേണി വേറെയാണ്, നമ്മുടെ ടൈമിംഗ് വേറെയാണ്, നമ്മുടെ കഥയും വേറെയാണ്. അതുകൊണ്ട് ഇന്നൊരു ചെറിയ തീരുമാനം നമുക്ക് എടുക്കാം. മറ്റുള്ളവരുമായി നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് പകരം ഇന്നത്തെ നമ്മളെ ഇന്നലെയുമായി കമ്പയർ ചെയ്യാം. ഇന്നലത്തേക്കാൾ ഒരു ചെറിയ സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. സോ എല്ലാം പെർഫെക്റ്റ് ആക്കണമെന്നില്ല, പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വി ആർ ഡൂയിങ് ജസ്റ്റ് ഫൈൻ. എന്തായാലും കേൾക്കാം ഒരുപടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാടക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസിഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
2: My Radio 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അങ്ങനെ ദീ നമ്മുടെ ആ പാട്ടുപെട്ടിയിലെ പാട്ടിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഇത് ആ പാട്ടല്ല, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടാണ്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് കേൾക്കാം അല്ലേ.

ഇതാണ് നമ്മൾ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ജാനകിയാണ് നിങ്ങൾ

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ഷാനക്കി ആണ്. ഈ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ ഭാഗമായി കഴിഞ്ഞു അല്ലേ? പക്ഷേ അതേ ടെക്നോളജി തന്നെ തെറ്റായ കൈകളിൽ എത്തിയാൽ എത്ര വലിയ അപകടമാണ് ഉണ്ടാകുക. ഈ ഒരു ചോദ്യവുമായി എത്തുന്ന ഒരു സൈബർ ക്രൈം ത്രില്ലറാണ് വിശാൽ നായകനായ ചക്ര. MS അനന്തൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിശാൽ എത്തുന്നത് ഒരു സൈനികനായ ചന്ദ്രുവിൻ്റെ വേഷത്തിലാണ് അല്ലേ? ആർമി ഓഫീസറായ ചന്ദ്രുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു വലിയ പ്രശ്നം കടന്നു വരാണ്. അതൊരു സാധാരണ മോഷണമല്ല, ഒരു ദിവസം നഗരത്തിലെ നിരവധി വീടുകളിൽ ഒരേ സമയം കവർച്ച നടക്കുന്നു. അതിൽ ചന്ദ്രുവിന്റെ വീടും ഉൾപ്പെടുന്നു അല്ലേ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അച്ഛന് ലഭിച്ചിരുന്ന ഒരു പ്രധാന സൈനിക മെഡലും മോഷണം പോകാണ്. ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ചന്ദ്രുവിന് മനസ്സിലാകുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു റോബറി അല്ല, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു വലിയ സൈബർ ക്രൈം ആണ് ഇതിനു പിന്നില്. ഇവിടെയാണ് സിനിമയുടെ യഥാർത്ഥ മിസ്റ്ററി തുടങ്ങുന്നത് അല്ലേ? കുറ്റവാളി ആരാണ്? എങ്ങനെയാണ് ഒരേ സമയം ഇത്രയും വീടുകളിൽ മോഷണം നടക്കുന്നത്? ഏറ്റവും പ്രധാനമായി അവൻ എങ്ങനെയാണ് ഇത്രയും പേഴ്സണൽ ഇൻഫോർമേഷൻ ലഭിച്ചത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ചക്ര നമ്മളോട് പറയുന്നത്. ഒരു ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിൽ നമുക്ക് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ഷാനക്കി ആണ് നിങ്ങളുടെ കൂടെ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് ഒരു ക്രൈം നടക്കുമ്പോൾ സാധാരണ നമ്മൾ അന്വേഷിക്കുന്നത് കുറ്റവാളി എവിടെയാണ് എന്നതാണല്ലേ. പക്ഷേ ചക്രയിലെ ചോദ്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറ്റവാളി നമ്മുടെ ജീവിതത്തെ കുറിച്ച് എത്രത്തോളം മറിയുന്നു, നമ്മൾ ഓൺലൈനിൽ ഷെയർ ചെയ്യുന്ന ഓരോ ചെറിയ ഇൻഫോർമേഷനും എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ. ഈ സോഷ്യൽ മീഡിയ പാസ്വേഡ്സ്, ഡിജിറ്റൽ ഇൻഫോർമേഷൻ നമ്മൾ വളരെ കാഷ്വലായി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒരു വലിയ ക്രൈമിൻ്റെ ആയുധങ്ങളാണ് മാറാണ്. ചന്ദ്രുവിനൊപ്പം പോലീസ് ഓഫീസറായ ഗായത്രം ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഇവർക്ക് മുന്നിൽ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ക്ലൂസ് ആണല്ലേ കിട്ടുന്നത്. പക്ഷേ അവരൊരോ ക്ലൂ കണ്ടെത്തുമ്പോഴേക്കും കുറ്റവാളി അടുത്തൊരു മൂവ് നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഹീറോ വില്ലൻ എന്നൊരു സിമ്പിൾ ഫൈറ്റ് മാത്രമല്ല നമ്മൾ കാണുന്നത്, ഇതൊരു മൈൻഡും അതുപോലെ തന്നെ ടെക്നോളജിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാറ്റിൽ ആണല്ലേ. കുറ്റവാളിയുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അയാൾ എങ്ങനെ ക്രൈം പ്ലാൻ ചെയ്യുന്നു എന്നതും കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. ഇതിനിടയിൽ സിനിമ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ തന്നെ വിട്ടുകൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എത്രത്തോളം സേഫാണ്. അതിൻ്റെ ആൻസർ ഈ ഒരു സിനിമയിൽ ത്രില്ലർ എലമെന്റ്സിലൂടെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറുപടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
2: അതെങ്ങനെ?
1: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

എത്ര നാളായിട്ട് ഞാൻ അമ്പിളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: ഹേ, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. ഋഷേ ധീരാജ് ഷോനക്കിയാണ്. ഒരു നല്ല ത്രില്ലറിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്നറിയോ? നമ്മൾ കരുതിയ കാര്യം അവസാനം തെറ്റിപ്പോകുന്നത്. ചക്രയിലും കഥ മുന്നോട്ട് പോകുമ്പോൾ പല തരത്തിലുള്ള ട്വിസ്റ്റുകളാണല്ലോ വരുന്നത്. ആദ്യത്തേൽ ഒരു റോബറി കേസായി തോന്നുന്ന സംഭവം പതിയെ ഒരു വലിയൊരു സംഭവമായി മാറുകയാണ്. ചന്ദ്രവും ഗായത്രിയും അന്വേഷിക്കുന്ന ഓരോ ഗ്ലൂവും അവരെ കൂടുതൽ അപകടകരമായ ഒരു ലോകത്തിലേക്കാണല്ലോ എത്തിക്കുന്നത്. ഇവിടെ വില്ലന്റെ ഇന്റലിജൻസ് ആണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം. അയാൾ നേരിട്ട് മുന്നിൽ വന്ന് ഫൈറ്റ് ചെയ്യുകയല്ലേ, ടെക്നോളജി ഉപയോഗിച്ചാണ് ഓരോ മൂവും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അയാളെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലല്ലേ. കുറ്റവാളിയെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ ചന്ദ്രുവിന്റെ സ്വന്തം ജീവിതത്തെ കുറിച്ചും ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടി വരുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ഈ മുഴുവൻ സംഭവങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. വിശാലിന്റെ ആക്ഷൻ സീക്വൻസ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണല്ലേ. എസ്പെഷ്യലി മറ്റേ ആർമി ബാക്ക്ഗ്രൗണ്ട് ഉള്ള കഥാപാത്രം ആയതുകൊണ്ട് തന്നെ ആക്ഷൻ സീക്വൻസ് ഒരു ഡിഫറെന്റ് ഫീല് തന്നെയാണ്. പക്ഷെ ചക്രയെ വെറും ആക്ഷൻ മൂവി ആയി കാണാൻ കഴിയില്ല. ടെക്നോളജി എങ്ങനെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്നതും അതിന്റെ ദുരുപയോഗം എത്ര അപകടകരമാകാം എന്നതും ഈ ഒരു സിനിമയിലെ ഒരു ഐഡിയ തന്നെയാണല്ലേ, കോർ ഐഡിയ തന്നെയാണ്. ഏതായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ നമുക്ക് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറുപടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ഷോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
4: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
5: സർവദോഷ, കല്ലുദോഷ, തണ്ടുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലുദോഷ, തളിദോഷ, മുളദോഷ, ക്യാരറ്റ് ദോഷ, ബീറ്റ് ദോഷ, കേബേജ് ദോഷ, കർമ്മദോഷ, ബോമേദോഷ, കൂട്ടപ്പദോഷ, തമ്മിൽകുട്ടി, കീമാദോഷ, മൈദാദോഷ, നാടൻദോഷ, അടദോഷ, പൊട്ടിദോഷ, മീസ് ദോഷ, പല്ലുദോഷ, പേപ്പർ ദോഷ, ഓണിയൻ ദോഷ, റോക്കറ്റ് ദോഷ, പച്ചരി ദോഷ, ഗോതമ്പ് ദോഷ, തക്കാളി ദോഷ, റബ്ബർ ദോഷ, പുതിന ദോഷ, ഉപ്പ് പുള്ളി, ജീര ദോഷ,
6: ദോഷ വേണു, ദോഷ വേണു, ദോഷ വേണു.
7: ഒരെണ്ണം എല്ലാ പാട്ട് കേൾക്കാൻ കൊടുക്കുമോ?

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷോനകി ആണ്. ചക്ര കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഓൺലൈനിൽ ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ശരിക്കും നമ്മുടേത് മാത്രമാണോ? ഇന്നത്തെ കാലത്ത് നമ്മുടെ പേര്, ഫോൺ നമ്പർ, ലൊക്കേഷൻ, ഫോട്ടോസ്, പാസ്വേഡ്സ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതെല്ലാം ഡിജിറ്റൽ വേൾഡിൻ്റെ ഭാഗമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി എന്നത് വലിയ കമ്പനികൾക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അല്ലേ? ഈ ആശയത്തെ ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ ത്രില്ലറിന്റെ ഫോർമാറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചക്ര. വിശാലിന്റെ ആക്ഷൻ, സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി, ട്വിസ്റ്റ് എല്ലാം ചേർന്നൊരു ത്രില്ലർ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഒരു റോബറി കേസിൽ നിന്നും തുടങ്ങുന്ന കഥ എങ്ങനെ വലിയൊരു സൈബർ ക്രൈം മിസ്റ്ററി ആയി മാറുന്നു എന്നതാണ് ഈ ഒരു സിനിമയിലെ പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ അല്ലേ? അവസാനം സിനിമ നമ്മളോട് പറയുന്ന ഒരു മെസ്സേജ് വളരെ സിമ്പിളാണ്. ടെക്നോളജി നമ്മളെ സഹായിക്കാനാണ്, പക്ഷേ അതിനെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് അതിനെ നല്ലതോ അപകടകരമോ ആക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു വിശാൽ നായകനായ ചക്രയിൽ പറയുന്നത്. ഒരു ക്രൈം ത്രില്ലർ മാത്രമല്ല, നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തെ കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇത്തരം സിനിമകളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറുപടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷോനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകി ആണ്. ബോക്സ് ഓഫീസിൽ വീണ്ടും വിജയകോടി പാറിച്ച് ദിവ്യം പോളിയുടെ പോരാട്ടം. ഓണർ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ബത്ലഹീം കുടുംബ യൂണിറ്റ് ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ ഗംഭീര പ്രതികരണമാണല്ലേ പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ദിവ്യം പോളിയും അതുപോലെ തന്നെ മമിത ബൈജു ജോഡികളും കെമിസ്ട്രിയും ദിവ്യം പോളിയുടെ ഒരു കോമഡി ടൈമിങ്ങുമാണ് ഇതിലെ പ്രധാന ആകർഷണം. കഴിഞ്ഞ ക്രിസ്മസിന് സർവമയയിലൂടെ 100 കോടി വാരിയ ദിവ്യം പോളി ഈ ഓണക്കാലത്തും കോടി ക്ലബിൽ എത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരെയും ചെറുപ്പക്കാരെയും ഒരുപോലെ ചിരിപ്പിച്ച് കീഴടക്കണമെന്ന സൂചനയാണ് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. കുടുംബ പ്രേക്ഷകരെ ഒന്നാകെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ചേരുവകളും നിറഞ്ഞതാണ് ചിത്രമെന്നാണ് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞവർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. നിവിനൊപ്പം ചിരിപ്പൊട്ടിച്ച് സംഗീതം, അതുപോലെ തന്നെ ചില താരങ്ങളും. എന്നാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ആ ഒരു പ്രതീക്ഷകൾ വൃത്തിയായില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. എന്നാവും നമ്മുടെ സീരീസ് സജഷനുള്ള ഒരു സദ്യ വായിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലർ, ഒരു സർവൈവൽ ഡ്രാമയായിട്ടുള്ള ഒരു ജോണറിൽ വരുന്ന ഒരു സീരീസാണ്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2021 റിലീസായ യെല്ലോ ജാക്കറ്റ്സ് ആണ്. ബേസിക്കലി ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് ഇതിൽ പറയുന്നത് വളരെ അപകടകരമായ സാഹചര്യത്തിൽ മനുഷ്യൻ എത്രത്തോളം പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭയവും സമ്മർദ്ദവും മനുഷ്യരുടെ സ്വഭാവത്തെ എങ്ങനെ മാറ്റുന്നു, പിന്നെ മിസ്റ്ററി, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. ഒരു വരിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിജീവനം, രഹസ്യം, മനുഷ്യ മനസ്സ്, അതിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലറാണ് ഈ യെല്ലോ ജാക്കറ്റ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്പോയിൽ ആകാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലറൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. 2021 റിലീസായ യെല്ലോ ജാക്കറ്റ്സ്. ആൻഡ് നൗ നമുക്ക് കേൾക്കാം അവരുടെ മനോഹരമായിട്ടുള്ള ഗാനകൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ ഈ ഒരു വെള്ളിയാഴ്ച കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഹൊറർ മിസ്റ്ററി ഡ്രാമ ആ ഒരു ജോണറിൽ വരുന്ന ഒരു സീരീസ് ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഏതാണെന്നല്ല, 2023 റിലീസായ ദ ഫാൾ ഓഫ് ദ ഹൗസ് ഓഫ് ഉഷർ, അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ സമ്പത്ത്, കുടുംബ രഹസ്യങ്ങൾ, അതുപോലെ തന്നെ മരണങ്ങൾ, സൂപ്പർനാച്ചുറൽ ഹൊറർ എന്നതൊക്കെ ചേർന്നൊരു ഡാർക്ക് ഹൊറർ ഡ്രാമയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിലും മെയിനായിട്ട് പണവും അധികാരവും മനുഷ്യരെ എങ്ങനെ മാറ്റുന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു ഫാമിലിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സ്വാർത്ഥതയും തെറ്റായ തീരുമാനങ്ങൾക്കും എന്ത് വില നൽകേണ്ടി വരും എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിലെ കോസ്റ്റ്യൂം മാത്രമല്ല, അതെന്തൊക്കെയാണ് എന്നൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു സീരീസ് തന്നെയാണ് ദ ഫാൾ ഓഫ് ദ ഹൗസ് ഓഫ് ഉഷർ, അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. 2023 റിലീസായത്. ഏതായാലും നമ്മുടെ ഒരു സീരീസ് വിശേഷങ്ങൾക്കിടയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേന്ദി രാജശാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ സമ്മാനത്തിനായിട്ടുള്ള ആ പാട്ട് മിസ്സായിരിക്കൊക്കെ വേണ്ടി ദേ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് നമുക്ക് ഏതാണ് എന്ന് നോക്കാം അല്ലേ.

ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണം എന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ.
1: ആ എന്തിയാ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തന്നെ ഇരിക്ക.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: എന്റെ കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലയാ?
1: ആ, പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: ഹായ് ഹലോ വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ചാനകിയാണ് അഗ്രതി സംസാരിച്ചിരുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് ലൈസ് നാല് മണി ആകാറായിട്ടുണ്ട്. വീക്കെൻഡ് ഒക്കെ ആണല്ലേ, എന്തൊക്കെയാണ് പരിപാടി? ഇനി അടുത്ത വീക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓണാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുണ്ട്. കാരണം ഈ ഓണം നമ്മളെല്ലാവരും ഈ ഒരു മാസം തൊട്ട് കാത്തിരിക്കുന്നതാണ് ഈ ഒരു സെലിബ്രേഷന് വേണ്ടി. സോ നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരോട് അതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ. പക്ഷെ നമ്മുടെ അടുത്ത് സമയമില്ലാത്തത് കൊണ്ട് ആ വിശേഷങ്ങളൊക്കെ ഞാൻ തൽക്കാലം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓണമായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടറ്റാ ബൈ ബൈ പറയുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, വീക്കെൻഡ്സൊക്കെ ഒട്ടിച്ച് പൊളിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education. My name.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ നമുക്ക് അണ്ണനാ. ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏ എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ

0: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപു നദലത് ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
0: ഗോപു നദലത് ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപു നദലത് ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദലം ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

0: ഓണം തീങ്ങ എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുന നന്ദരത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദരത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദരത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദരത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
8: Hey.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജിമാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
4: Prime Academy for General Education.
5: My Radio 90 FM. 90 FM. Ketarinya. Kootukunam.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.